മത്തേയു എഴുതിന സുവിശേഷം 4-ാം അധികാരം. അപ്പോഴത് യേശു പിശാസിനാൽ ചോദിക്കപ്പെടുവതു ആവിയാണവരാലേ വനാന്തരത്തുക്ക് കൊണ്ടുപോകപ്പെട്ടാർ. അവർ ഇരവും പകലും 40 നാൾ ഉപവാസം ഇരുന്ന പിൻപു അവർക്ക് പസി ഉണ്ടായിട്ട്. അപ്പോഴത് ശോധനക്കാരൻ അവരുടെ വന്ന്, നീർ ദേവനുടിയ കുമാരനെയാണാൽ ഇന്ന് കല്ലുകൾ അപ്പങ്ങളാകുംപടി സൊല്ലും എന്നാൻ. അവർ പ്രതിയുത്തരമാക, മനുഷ്യൻ അപ്പത്തിനാലേ മാത്രമല്ല, ദേവനുടിയ വായിലിരുന്ന് പുറപ്പെടുകിற ഒവ്വൊരു വാർത്തയിനാലും പിളിപ്പാനെന്ന് എഴുതിയിരിക്കേ എന്നാർ. അപ്പോഴത് പിശാസ് അവരെ പരിശുദ്ധ നഗരത്തുക്ക് കൊണ്ടുപോയി ദേവാലയത്തു ഉപ്പരികയിന്മേൽ അവരെ നിർത്തി, നീർ ദേവനുടിയ കുമാരനെയാണാൽ താല കുതിയും, ഏനനിൽ തമ്മുടിയ തൂതർകൾക്ക് ഉമ്മൈ കുറിത്ത് കട്ടളയിടുവാർ, ഉമ്മതു പാദം കല്ലിൽ ഇടറാതെ പടിക്ക്, അവർകൾ ഉമ്മൈ കൈകളിൽ ഏന്തിക്കൊണ്ടു പോവാർകൾ എന്നതായി എഴുതിയിരിക്കുന്നു എന്നു சொன்னான். അതക്കു യേശു, ഉൻ ദേവനായ കത്തരെ പരീക്ഷ പാറാതിരുപ്പായാക എന്നും എഴുതിയിരിക്കേ എന്നാർ. മറുപടിയും പിശാസ് അവരെ മികവും ഉയർന്ന മലയിന്മേൽ കൊണ്ടുപോയി ഉലകത്തിൻ സകല രാജ്യങ്ങളെയും അവകളിൻ മഹിമയെയും അവർക്ക് കാണിപ്പിച്ച്, നീർ സാഷ്ടാംഗമായി വിളന്ന് എന്നെ പണിന്ന് കൊണ്ടാൽ ഇവകളെയെല്ലാം ഉമക്ക് തരുവേനെന്ന് சொன்னான். അപ്പോഴത് യേശു, അപ്പാലേ പോ സാത്താനെ, ഉൻ ദേവനായ കത്തരെ പണിന്ന് കൊണ്ട് അവർ ഒരുവരുക്കേ ആരാധനെ ചെയ്വായാക എന്ന് എഴുതിയിരിക്കേ എന്നാർ. അപ്പോഴത് പിശാസാനവൻ അവരെ വിട്ട് വിലകി പോണാൻ. ഉടനെ ദേവദൂതർകൾ വന്ന് അവർക്ക് പണിവിടെ ചെയ്താർകൾ. ജോവാൻ കാവലിൽ വയ്ക്കപ്പെട്ടാൻ എന്ന് യേശു കേൾവിപ്പെട്ട് കലിലിയാവുക്ക് പോയി നാസറേത്തെ വിട്ട് സെബുലോൻ നപ്തലി എന്നും നാടുകളിൽ എല്ലുകളിൽ ഇരിക്കും കടക്കരയ്ക്ക് അരുഹാണ കപ്പർ നഹൂമിലെ വന്ന് വാസം പണിനാർ. കടക്കര അരികിലും ജോർദാനുക്ക് അപ്പുറത്തിലുമുള്ള സെബുലോൺ നാടും നപ്തലി നാടും ആകിയ പുറജാതിയരുടെ കലിലിയാവിലെ ഇരുളിൽ ഇരിക്കും ജനങ്ങൾ പെരിയ വെളിച്ചത്തെ കണ്ടാർകൾ. മരണ ഇരുളിൻ ദിശകളിൽ ഇരിക്കുന്നവർക്ക് വെളിച്ചം ഉദിത്തത് എന്ന് യേശായ തീർക്കദർശിനാൽ ഉറയ്ക്കപ്പെട്ടത് നിറവേറുംപടി ഇപ്പടി നടന്നത്. അത് മുതൽ യേശു മനം തിരുമ്പുങ്കൽ പരലോക രാജ്യം സമീപിച്ചിരിക്കുന്നത് എന്ന് പ്രസംഗിക്ക തുടങ്ങിനാർ. യേശു കലിലിയ കടലോരമായി നടന്നു പോകയിൽ മീൻ പിടിക്കുന്നവർകളായിരുന്ന ഇരണ്ട് സഹോദരരായ പേതുരു എന്നപ്പെട്ട സീമോനും അവൻ സഹോദരൻ അന്തിരയാവും കടലിൽ വലൈപോട്ട് കൊണ്ടിരിക്കുന്നപ്പോൾ അവരെ കണ്ട് എൻ പിന്നെ വാരുങ്ങൾ, ഉങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർകളാക്കുവേൻ എന്നാർ. ഉടനെ അവർ വലകളെ വിട്ട് അവർക്ക് പിൻസെന്നാർ. അവർ അപ്പടം വിട്ട് പോകയിലേ വേറെ ഇരണ്ട് സഹോദരരായ സെബദേവിൻ മകൻ ജാക്കോബും അവൻ സഹോദരൻ ജോവാനും തങ്ങൾ തകപ്പൻ സെബദേവിനുടനെ പടവിലിരുന്ന് തങ്ങൾ വലകളെ പഴുതു പാർത്തു കൊണ്ടിരിക്കുന്ന പോലെ അവരെ കണ്ട് അവരെയും അളിത്താർ. ഉടനെ അവർ പടവയും തങ്ങൾ തകപ്പനെയും വിട്ട് അവർക്ക് പിൻസെന്നാർ. പിൻപു യേശു കലിലിയ അങ്ങും ചുറ്റി നടന്ന് അവരുടെ ജപ ആലയങ്ങളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ സുവിശേഷത്തെ പ്രസംഗിച്ച് ജനങ്ങൾക്ക് ഉണ്ടായിരുന്ന സകല വ്യാധികളെയും സകല നോയികളെയും നീക്കി സ്വസ്ഥമാക്കിനാർ. അവരുടെ കീർത്തി സീറിയ അങ്ങും പ്രസിദ്ധമായിട്ട്. അപ്പോഴത് പലവിധ വ്യാധികളെയും വേദനകളെയും അടൈന്നിരുന്ന സകല പിളിയാളികളെയും പിശാസ് പിടിത്തവുകളെയും സന്ദ്ര രോഗികളെയും തിമീർവാദക്കാരെയും അവരിടത്തിൽ കൊണ്ടുവന്നാർ. അവരെ സ്വസ്ഥമാക്കിനാർ. കലിലിയാവിലും തെക്കപ്പോളിയിലും എറുസലേമിലും ജൂദിയാവിലും ജോർദാനുക്ക് അപ്പുറത്തിലും ഇരുന്ന് തിരളാണ ജനങ്ങൾ വന്ന് അവർക്ക് പിൻസെന്നാർ.